മന്ത്രി പ്രണീഷ് ഷാ അൽസത്മി മഹിൽ പ്രണീഷ് അനുപന്നി ആരാധന പുരസ്കാർ നീ രാസ്ത പ്രണീഷ് സപ്തമി ഗോപി ദേവി പാരസ് നെ ഡേലാ ദേവി നാം സേ ഭൂമിക ജീവന്ത് കിയ ഇസ് ഫിലിം പാരസ് കെ ലിയെ ഫിലിം ഫെയർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർസ് കാ ഇന്നെ അവാർഡ് ദിയ ഗയ ഏക് ഓർ പുരസ്കാർ ഇന്നെ ദിയ ഗയ ഡി എഫ് ജെ എ അവാർഡ് ഇസ് ഫിലിം മെ അഭിനേത സഞ്ജീവ് കുമാർ കെ ബഹൻ കെ ഭൂമിക ഫരീദ ജലാൽ നെ നിഭായി ഥി ആയിയെ സുനതേ ഹൈ പാരസ് ഫിലിം കാ ഗാനാ